മുഅ്മിനും വാഖം കശവരി അല്ലാഹ ഷായ എഖലാംഗ റസൂലായ ഈമാൻ വി മീഹും കംഗേ അദി എവ്വുമ കവ്വാ മുഹിമ്മു കമഗ്ഗ എഖലേഗ ഫാനുഗ അരിഹുഗ എവരിങ് വെജ്ജനമ എഖലേഗ ഫാനുഗ അരിഹും ഇദ്ന ലിബിജ്ജോ മദ്ദാന്ദൻ എവരിൻ നുദേ ഹമ കശവരും കലേഗ ഫാനുഗ അരിഹും ഇദ്ന എദേ മീഹും ദന്നാഷ് എവരിന്നി അല്ലാഹ ഷായ എഖലാംഗ റസൂലായ ഈമാൻ വാ മീഹുനേ ഫഹെ എവരെങ്ങെ ബൈ കന്തകട്ടക ഖലേഗെ ഫാനുഗ അരിഹും എവരെങ് ഇജ്നയൻ എദിജ്ജനമ എവരെങ്ങെ തെരെ ഖലേഗെ ഫാനു കസ്തു കുരവി മീഹകൻ ഇദ്ന ദിവാഷ അതി എവരെന്ന ഫാഫ ഫുസ്സെമ അല്ലാഹുഗെ ഹബ്രതുൻ എദിവടായ ഗന്നവാഷ ഹമ കശവറും അല്ലാഹുയി ഗിന ഗിനയൻ ഫാഫ ഫുസ്സവ റഹീം വന്ത റസ്കലാംഗേ.

മസക്കത്തുക ഗൊത്തും റഷുക കസിന്തും ഹുട്ടസ് കണ്ടുക മസ്ബാണം ഹുട്ടസ് നുയിതാക ഗേഗ ഓൺലൈൻ വ്യഫാരി കുറിയസ് ദിമാവ ദതിതകം ഹല്ലകി ഈറ്റുകുരി ബേനും ഹുരിയാ സാമാനെ ഓൺലൈൻ കോ ഗണലുമ ഈറ്റുകുരി ഹ്യാർ കുറപ്പ.

0: മസക്കത്തുക കൊത്തും റഷുക കസിന്തം ഹുട്ടസ് കണ്ടുക മസ്ബാണം ഹുട്ടസ് നോയിത്താക്ക ഗേഗ ഓൺലൈൻ വ്യഫാരി കുറിയസ് ദിമാവ ദതിതകം ഹല്ലക്കി ഈറ്റുകുറി ബേനും ഹുരിയാ സാമാനെ ഓൺലൈൻ കോ ഗണലുമ ഈറ്റുകുറി ഹിയാർ കുറപ്പ
1: അയ്യാ ആരെ അമാന്തിനീമി മകേ റസ്കമ ഗണുവര അമിന്ന അളുണ്ട കലയ എക്കമക്കു ഗണോർത്തരെ ആളാപ്പടി കാപ്പെട്ടം അഹരം വേണു എനോ മുരിഹാച്ച കലയ എയോ എയ് സീത ജനുവൻ തുറുക്കി കാപ്പെട്ടു മിയാറെ ഗണ്ണാക്ക വെസ്നുതിബേ കലേ കൊന്താകു തെവളണി ബല ജനുവൻ തുറുക്കി യൂറപ്പാതി ഹുരിഹാത്തനക്ക് കാപ്പെത്തിബെൻ ഏരി പ്രൊക്സീഗ ഗണോർത്തരെ അളം വിയസ്റ്റ് ഓഫ് ദ നെവിയസ് ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് എമിയും ഇൻസ്റ്റോവസ് കൊദ്ദെ സീകോ ആയിക്കെ കാപ്പെട്ട പ്രോക്സി
2: Download now, available on App Store and Play Store.